Hey, hi, hello, good morning, my dear and dearest beautiful listeners. You are tuned into your favorite frequency 90. This is my radio 90 FM. കേട്ടറിഞ്ഞു കൂട്ട് ഉടാൻ സ്റ്റുഡിയോ ക്ലോക്കിൽ എത്ര മണിയായിട്ടുണ്ട്? 7 മണിയായപ്പോൾ ഇവിടെ നിങ്ങൾ യശ്വന്ത മാർഷിമിറ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടിപ്പട്ടാളം ടീംസിനൊക്കെ ചെറിയ വിഷമമുള്ളൊരു ദിവസമായിരിക്കും. കാര്യം ഈ ആഴ്ചത്തെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കെൻഡ് ഒരു 3 ദിവസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇന്നലെ വരെ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്നിട്ട് ഇന്നിനിയിപ്പോൾ സ്കൂളിൽ പോകണല്ലോ എന്നോർക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ? യെസ്, ഫിഫ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞു, ആ ഒരു ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. കുറേ പേരൊക്കെ അർജന്റീന ഫാൻസും കുറേ പേരൊക്കെ സ്പെയിൻ ഫാൻസും ഒക്കെ ആണല്ലേ. എനി വേ, ഒരു ചെറിയൊരു സങ്കടം ചിലർക്കൊക്കെ ഉണ്ടാവും, ഒരുപാട് സന്തോഷം കുറച്ച് കാറ്റഗറി ആൾക്കാർക്ക് ഉണ്ടാവും. എന്നാൽ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമാണ്. സോ അത് ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം എന്നാണ് കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

Yes, guys, welcome back to Morning Bell with me, R. Shemira, only on my radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. യെസ്, അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജന്റീന ഫാൻസും സ്പെയിൻ ഫാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലും സന്തോഷത്തിലൊക്കെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. എന്നിരുന്നാൽ പോലും എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, ചില സമയം ദാറ്റ്സ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ എന്ന് പറയേണ്ട ഒരു മൊമെന്റ് ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ, ബട്ട് നമ്മുടെ കപ്പ് ഓഫ് ടീ വരാൻ പോകുന്നുള്ളൂ. സോ എന്തിനാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴെങ്കിലും നമ്മുടെ മാവും പൂക്കും എന്നുള്ളൊരു ലെവലിലോട്ട് വരും കേട്ടോ. എനിവേ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഡെഫിനറ്റ്ലി സൂണർ ഓർ ലേറ്റർ നമ്മുടെ കയ്യിലേക്ക് എത്തുക തന്നെ ചെയ്യും. സോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പരാജയം ഉണ്ടായാലും നമ്മൾ ഓക്കെ ദീസ് ടു ടൈം ഷാൾ പാസ് എന്നാണ്. ഒരു സന്തോഷം ഉണ്ടായാലും ദീസ് ടു ടൈം ഷാൾ പാസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓവറായിട്ട് സന്തോഷിക്കേണ്ടേയും ഓവറായിട്ട് ദുഃഖിക്കേണ്ടേയും ഉള്ള ഒരു അവസ്ഥ വരില്ല കേട്ടോ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ് ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്. ആ ഒരു ഇന്നർ ചൈൽഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ടല്ലേ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റീസെൻ്റ് നടന്ന ഫിഫ വേൾഡ് കപ്പിൽ നമ്മുടെ ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ നമ്മുടെ വിഷമമൊക്കെ ഇങ്ങനെ വിസിബിളി റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം. എന്തായാലും നമ്മുടെ SMS ക്വസ്റ്റ്യൻ നമ്മുടെ ഇന്നർ ചൈൽഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ളത് തന്നെയാണ്. യെസ്, അത് തന്നെ കുസൃതി ചോദ്യം. അപ്പോൾ ചോദ്യം എന്താ പിടിച്ചോളൂ, സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ ഏതാണ്? ഐ റിപ്പീറ്റ്, സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ വിത്ത് മീ ആർ ഷേ മീറ. യെസ്, നമുക്കിന്ന് ഒരു വിഷസ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നിമിഷ ചേച്ചിയാണ്. നിമിഷ ചേച്ചിയുടെ വളരെ ഡിയറസ്റ്റ് സിസ്റ്റർ ആയിട്ടുള്ള, അങ്ങനെ നീണ്ടൊരു ഡിയറസ്റ്റ് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സിസ്റ്റർ ആയിട്ടുള്ള അനീഷ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. സോ അനീഷ ചേച്ചി, വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. സോ നിമിഷ ചേച്ചി ഇങ്ങനെ ഈ ഒരു പാട്ടൊക്കെ പറഞ്ഞു, തമ്മിൽ പിണങ്ങി പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് എനിക്കൊരു ഓഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷം തോന്നി, കാര്യം ഞാൻ ചിരിച്ചു. ആ ഒരു പ്രസന്റേഷൻ നിമിഷ ചേച്ചി എനിക്ക് അയച്ച ആ ഒരു മെസ്സേജിന്റെ ഒരു പ്രസന്റേഷൻ കണ്ടിട്ട് വരെ ചിരിച്ചു. പക്ഷേ അനീഷ ചേച്ചിയോട് അത്രയും ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിൽ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. സോ അനീഷ ചേച്ചി, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് എന്റെ മാത്രമല്ല നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ എന്റെ ക്രൂ മെമ്പേഴ്സിന്റെയും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിന്റെയും ഒക്കെ. സോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം 9072879090 എന്ന നമ്പറിലേക്ക്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.
1: Mm-hmm.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ വണ്ടി ഓടിക്കുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സ്ഥലമാണ് പെട്രോൾ പമ്പ് കേട്ടോ. അവിടെയൊക്കെ പോയി ഒന്ന് പെട്രോളൊക്കെ അടിച്ച് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തറവാട് എന്ന പോലെ തന്നെ. ഈ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ 2-വീലർ എടുത്ത സമയത്ത് എൻ്റെ ബ്രദറായിരുന്നു എനിക്കിങ്ങനെ പെട്രോൾ അടിച്ചിങ്ങനെ തരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയപ്പോൾ പെട്രോൾ കുറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നിട്ട് ഞാൻ ഇങ്ങനെ വളരെ ഗമയിലൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചു, അതും ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഭയങ്കര ഒരു അഭിമാനമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇപ്പോൾ കുറേ ആശങ്കകളാണ് ബാക്കി നിൽക്കുന്നത്. എന്തിനെക്കുറിച്ചാണ്, ഏതിനെക്കുറിച്ചാണ്, എങ്ങനെയാണ്, എന്താണ്, എല്ലാം നമുക്കറിയണ്ടേ. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ പെട്രോൾ പമ്പിൽ പല ആശങ്കകൾ ബാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് പ്രശ്നം എന്നല്ലേ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്? സാധാരണ പെട്രോൾ ഉപയോഗിക്കുന്ന കാറുകളിൽ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ 6 അല്ലെങ്കിൽ 7% വരെ ഇന്ധനക്ഷമത കുറയ്ക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, അതായത് ഈ മൈലേജ്. ഇനിയിപ്പോ ഇരുചക്ര വാഹനങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 3-4% E20 വേണ്ടി സജ്ജമാക്കിയാൽ പോലും സാധാരണ കിട്ടുന്ന ഇന്ധനക്ഷമത കിട്ടിയെന്നും വരില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നമായിട്ട് പറയുന്നത്. ഇനിയിപ്പോ ഈ E20 കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമേഷ്യൻ സംഘങ്ങൾ സൃഷ്ടിച്ച എണ്ണ പ്രതിസന്ധിയുടെ ചൂട് പിടിച്ച് എഥനോൾ ചേർത്ത E20 പെട്രോൾ വ്യാപകമായിരിക്കാണ് വാഹന ഉടമകൾ ഇത്തരം ഒരു ആശങ്ക മുന്നോട്ട് വെച്ചു കേട്ടോ. പക്ഷേ ഈ E20 പ്രധാന നേട്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വായുമലിനീകരണ തോത് കുറയ്ക്കാനാകുമെന്നാണ്. എന്നാൽ നിലവിൽ കിട്ടുന്ന ആ ഒരു മൈലേജ് കുറയുകയും വാഹനങ്ങൾക്ക് വന്നേക്കാവുന്ന പ്രശ്നങ്ങൾ ഉപഭോക്താക്കളെ വല്ലാതെ അലറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ പീറ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ എഥനോള് നമ്മൾ ചേർക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്താണ് ഈ എഥനോള്? ഈ കരിമ്പ്, ചോളം, അതുപോലെ തന്നെ കേടായി പോകുന്ന അരി തുടങ്ങിയ ധാന്യങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഈ പെട്രോളിൽ ചേർക്കുന്ന എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. ഇവയിൽ നിന്നുള്ള പഞ്ചസാര പുളിപ്പിച്ചാണ് ഉൽപ്പാദനം. ജലാംശം ഒഴിവാക്കി ഉയർന്ന ഗ്രേഡിലുള്ള എഥനോളാണ് പെട്രോളിൽ ചേർക്കുന്നത്. ഈ 2020 മുതൽ മലിനീകരണം കുറയ്ക്കുന്ന BS6 വാഹനങ്ങളാണ് നിരത്തിലിറങ്ങുന്നത് കേട്ടോ. അന്ന് തന്നെ E10, അതായത് 10% എഥനോൾ ചേർത്ത പെട്രോളിന് അനുയോജ്യമായ രീതിയിലാണ് ഇവയെ ഒരുക്കുന്നത്. അതിനാൽ E20 ഉപയോഗിച്ചാലും ഇന്ധനക്ഷമതയിൽ വരുന്ന മാറ്റങ്ങൾ ഒഴിച്ചാൽ ഈ വാഹനങ്ങൾക്ക് അധികം പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇതിനു മുൻപ് നിർമ്മിച്ച വാഹനങ്ങളെയാണ് പ്രശ്നം കാര്യമായി ബാധിക്കുന്നതെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ നമുക്ക് നൽകിയ ഒരു മുന്നറിയിപ്പ്. പഴയ വാഹനങ്ങളുടെ ഇന്ധന പമ്പ്, ഇൻജക്ടർ, കാർബണേറ്റർ തുടങ്ങിയ E20 പെട്രോളിന് അനുയോജ്യമല്ല. ടാങ്കുകളേറെയും ലോഹവുമാണ് കേട്ടോ. എഥനോളിന് ജലാംശം ആഗിരണം ചെയ്യാനായിട്ടുള്ള കഴിവുള്ളതിനാൽ ടാങ്കുകളും മറ്റും തുരുമ്പെടുത്തേക്കാമെന്ന ആശങ്കയും മുന്നോട്ടുണ്ട്. പഴയ ഇരുചക്ര വാഹനങ്ങളുടെ സ്ഥിതിയും ഇതുതന്നെയാണ്. BS6 വാഹനങ്ങളിലേറെയും ലോഹ ടാങ്കുകൾക്ക് പകരം ഫൈബർ ടാങ്കുകളും ഫൈബർ പമ്പുകളുമാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും വീര.
1: അതിൽ കനവ അള്ളിക്കൊടി ഹേ കുറുഞ്ചിര

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ E20 കുറിച്ച് കുറെ നമ്മൾ സംസാരിച്ചു. അതിന്റെ നേട്ടങ്ങൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്താലോ. ഈ കാർബൺ മോണോക്സൈഡ് പോലുള്ള മാരകവാതകങ്ങൾ പുറന്തള്ളുന്നത് കുറയുന്നതോടുകൂടി നമുക്ക് ഈ എയർ പൊല്യൂഷൻ കുറയ്ക്കാനാവും. മാത്രമല്ല ജൈവ ഇന്ധനമാണ് എഥനോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് എഥനോൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. എഥനോളിന്റെ ഓക്സിറ്റോൺ റേറ്റിംഗ് കൂടുതലായതിനാൽ എഞ്ചിന്റെ പ്രവർത്തനക്ഷമത കൂടുമെന്നാണ് വിലയിരുത്തൽ. ഭാവിയിൽ രാജ്യത്തെ ഇന്ധന ഇറക്കുമതി കുറയ്ക്കാനാകുമെന്നതും നേട്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. മൈലേജ് കുറയാനായിട്ടുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് എന്നുള്ളൊരു പ്രശ്നവും ഒരു വിഷമവും ഒക്കെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. മാത്രമല്ല പമ്പുകൾക്കും ഒരു വെല്ലുവിളി ഉണ്ട്. അതെന്താണ് ഏതാണ് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

Yes guys, welcome back to Morning Bell with me, R. Shemira Olli on my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പമ്പുകൾക്ക് ആശങ്ക അല്ലെങ്കിൽ പമ്പുകൾക്കും വെല്ലുവിളി ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണെന്നല്ലേ, വാഹനങ്ങൾക്ക് മാത്രമല്ല ഇന്ധനം വിതരണം ചെയ്യുന്ന പമ്പുകൾക്കും തലവേദനയാണ് കേട്ടോ. ഈ പമ്പുകളിലെ ഭൂഗർഭ സംഭരണ ടാങ്കുകളിൽ വെള്ളം കലർന്നിട്ടുണ്ടോ എന്ന് ദിവസം ഒന്നിലധികം തവണ പരിശോധിക്കാൻ പല കമ്പനികളും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേക പേസ്റ്റ് പുരട്ടിയ കോൾ ടാങ്കറിൽ ഇറക്കിയാണ് ഇത് ചെയ്യുക. ജലാംശം ഉണ്ടെങ്കിൽ ചുവന്ന പേസ്റ്റ് ഓറഞ്ച് നിറമാകുമെന്നും നഗരത്തിലൊരു പമ്പുടമ പറഞ്ഞു കേട്ടോ. പരിശോധനയിൽ വെള്ളം കണ്ടെത്തിയ ഉടനെ കമ്പനിയെ വിവരം അറിയിക്കണം. അവരെത്തി ഇന്ധനം മാറ്റി ടാങ്ക് വൃത്തിയാക്കും. ഇതിനുള്ള സാമ്പത്തിക നഷ്ടം ഡീലർമാർ വഹിക്കണം. അതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് പമ്പുടമകൾ കാണുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

Yes guys, welcome back to Morning Bell with me, RJ Meera, only on my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പമ്പുടമകളുടെ ഇടയിലും അതുപോലെ തന്നെ വാഹന ഉടമകളുടെ ഇടയിലുമുള്ള വലിയൊരു ആശങ്കയെ കുറിച്ചായിരുന്നു. പരാതികൾ ഏറെയുണ്ട്. ഇന്ധനക്ഷമത കുറഞ്ഞെന്ന പരാതിയുമായി നിരവധി വാഹനങ്ങളാണ് സർവീസിനെത്തുന്നത്. ഇവയെല്ലാം പുതിയ വാഹനങ്ങളും E20 പെട്രോൾ ഉപയോഗിക്കുന്നവയുമാണ് കേട്ടോ. ഔദ്യോഗിക സർവീസ് സെന്റർ ആയിട്ട് പോലും ഇത്തരം സന്ദർഭങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നമ്മളൊന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇനിയിപ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ BMW കാറൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എഥനോൾ വിഷയം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഉയർന്ന ഗ്രേഡിലുള്ള പവർ പെട്രോളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എഞ്ചിൻ പ്രവർത്തനം നന്നാക്കാൻ പ്രോ ഒക്ടെയ്ൻ, ഇവോ പോലുള്ളവയും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ ആശങ്കയ്ക്കൊക്കെ എത്രയും പെട്ടെന്ന് നമ്മളൊരു പോസിറ്റീവ് റിസൾട്ട് വരട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.

Yes guys, welcome back to Morning Bell with me, R. Shemi Rauli on my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനാണ് നമ്മുടെ ഷോ ഇങ്ങനെ തീരാറായപ്പോൾ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റിന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റിൻ ഒരു കുസൃതി ചോദ്യമാണ്, അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. ചോദ്യം ഇതാണ്, സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ ഏതാണ്? ഐ റിപ്പീറ്റ്, സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 10 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. സോ ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പോകാനായിട്ട് പോവുകയാണ്. സോ വീണ്ടും ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ജയവും തോൽവിയും സർവ്വസാധാരണയാണ്. ജയിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കാതെ, അതുപോലെ തന്നെ തോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്ക് ആവാതെ ഒരു ബാലൻസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലൈഫ് ചുമ്മാ ജിൽജില്ലായിട്ട് പോകാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ലൈഫ് മനുഷ്യരാണ്, അപ്സും ഡൗൺസും ഡൗൺസ് ഉണ്ടാവും, വീണ്ടും അപ്സും ഡൗൺസ് ഉണ്ടാവും. സോ അതിലൊന്നും അഹങ്കരിക്കാതെ കുറച്ച് ഡൗൺ ടു എർത്ത് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് അത്യാവശ്യം നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാം എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഇന്ന് വേറെ ആരുമല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. ഇന്നെന്തായാലും രാവിലെ തന്നെ ഞാനൊരു കുഞ്ഞു കഥയായിട്ടാ വന്നിരിക്കുന്നത് കേട്ടോ. ഈ കഥ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു സുഹൃത്താണേ. ഞങ്ങളൊരു ലൂസ് ടോക്സിന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആൾ എവിടെയോ വായിച്ചൊരു കഥ എനിക്ക് ഷെയർ ചെയ്തതാണ്. കേട്ടപ്പോ എനിക്ക് തോന്നി എന്റെ ലിസണേഴ്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്താലോ എന്ന്. ഒരിക്കല് ഒരു ഗുരുവും ശിഷ്യനും കൂടി നടന്നു പോവായിരുന്നു. ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ എന്തോ പറയാനായിട്ട് വന്നു. അപ്പൊ ഗുരു ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളേ? അത് പിന്നെ എനിക്ക് നിനക്ക് പറയാനുള്ളത് ഒരാളെ പറ്റിയുള്ള കംപ്ലൈന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഒന്ന് നീ ആലോചിക്കണം. ഈ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് നിനക്കോ എനിക്കോ അവനോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത്. ഗുണമുണ്ടെങ്കിൽ ഞാനിത് കേൾക്കാൻ തയ്യാറാണ്. ശിഷ്യൻ ഒന്നും പറഞ്ഞില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും കുറേ സിറ്റുവേഷൻസ് വരാറുണ്ടല്ലേ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് പലതും പറയാറുണ്ട്, നല്ലതാവാം ചീത്തയാവാം. പ്രത്യേകിച്ച് ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കംപ്ലൈന്റുകളൊക്കെ പറയുമ്പോൾ പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും ആരെ പറ്റിയാണോ പറയുന്നേ ആ ആൾക്കും ഗുണമുണ്ടെങ്കിലും മാത്രം പറഞ്ഞാ പോരെ. എന്തിനാ വെറുതെ സംസാരിച്ച് നമ്മുടെ എനർജി കളയുന്നേ? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗൈൻ വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഒരാളെ പറ്റി പറയുന്ന കാര്യം എപ്പോഴും പറയുന്നതിന് മുമ്പ് നമുക്കോ അത് കേൾക്കുന്ന ആൾക്കോ അല്ല ആരെ പറ്റിയാണോ പറയുന്നേ ആ ആൾക്ക് ഉപകാരപ്രദമാണെങ്കിലും മാത്രം പറഞ്ഞാൽ മതി എന്നാണ് അല്ലേ. അത് മാത്രല്ല, നമ്മൾ ഒരാളെ പറ്റിയിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രം അത് ഷെയർ ചെയ്യുക. റൂമേഴ്സ് അല്ലെങ്കിൽ ഗോസിപ്സ് ഒക്കെ പറയുമ്പോൾ അത് ആ ഒരാളെ എത്ര മാത്രം ബാധിക്കും, ആളുടെ ലൈഫിനെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കാറില്ല. പലപ്പോഴും ഓരോ റൂമേഴ്സിനും ഒരാളുടെ ജീവന്റെ തന്നെ വില ഉണ്ടാവാറുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ സഹനശേഷി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ടോളറബിൾ കപ്പാസിറ്റി എന്നുള്ളത് ഒരിക്കലും ഒരാൾക്കും വലിയ വലിയ കാര്യങ്ങളൊന്നും ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോഴാണ് ഡിപ്രഷൻ സ്റ്റേജ്, ആത്മഹത്യകൾ പലരുടെയും ലൈഫിൽ സംഭവിക്കുന്നതും. നല്ല കാര്യങ്ങൾ നമുക്ക് പറയാം, എന്നാൽ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരാളെ പറ്റിയും സ്പ്രെഡ് ചെയ്യാതിരിക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതിയസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വൈറലാണെന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാ ട്രെൻഡുകളും നമ്മൾ ട്രൈ ചെയ്യാറുണ്ടല്ലേ. അതിപ്പോൾ മേക്കപ്പ് ആയാലും ഡ്രസ്സിംഗ് സ്റ്റൈൽ ആയാലും മേക്കപ്പ് പ്രൊഡക്ട്സ് ആയാലും ബ്യൂട്ടി ടിപ്സ് ആയാലും എന്തും ട്രൈ ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും മുന്നിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കാണുന്നതൊന്നും കാണുന്ന ട്രെൻഡുകളൊന്നും പരീക്ഷിക്കാൻ പാടില്ല എന്നാണ് ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സന്ധ്യാശേഖർ പറയുന്നത്. ബോളിവുഡ് ആക്ട്രസ്സുകളായിട്ടുള്ള ദീപികയുടെയും മാലിയുടെയും കട്രീനയുടെയൊക്കെ അവിസ്മരണീയമായ ഏതാനും മേക്കപ്പ് ലുക്കുകളുടെ പിന്നിലുള്ള കൈകളാണ് കേട്ടോ സന്ധ്യയുടേത്. മെറ്റ് ഗാല, ഓസ്കർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഇന്റർനാഷണൽ വേദികളിലേക്കും വരെ താരങ്ങളെ ഒരുക്കിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കർണാടകക്കാരിയായിട്ടുള്ള സന്ധ്യ. കുറച്ചു കാലം മുമ്പേ ആളുടെ ഒരു ലേഖനം ഞാൻ വായിക്കാനിടയായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആള് നമുക്ക് ഷെയർ ചെയ്യുന്ന കുറച്ചധികം മേക്കപ്പ് ടിപ്സ് ഉണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ആ മേക്കപ്പ് ടിപ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസ്ണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കേട്ടുവിടാനായിട്ട് സന്ധ്യാശേഖറിന്റെ മേക്കപ്പ് ടിപ്സുമായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. സ്വന്തം ആവശ്യം മനസ്സിലാക്കി വേണം മേക്കപ്പ് ചെയ്യാനായിട്ടെന്നാണ് സന്ധ്യ പറയുന്നത്. എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കയ്യിലെടുക്കുന്ന പ്രൊഡക്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യാനായിട്ട്. വൈറലാണ്, ഹോട്ടാണ് എന്നതുകൊണ്ട് മാത്രം എല്ലാ പ്രൊഡക്ട്സും മുഖത്തിടണമെന്ന് ഒരു നിർബന്ധമില്ല. സന്ധ്യാശേഖറിന്റെ രീതി എന്ന് പറയുന്നത് തന്നെ മേക്കപ്പ് രംഗത്തെ പതിവ് രീതികളെ പൊളിച്ചെഴുതുന്നതാണ് കേട്ടോ. മുഖം മുഴുവനായിട്ട് ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യമില്ലാന്നും കൺസീലർ വേണ്ടെന്നും തന്റെ പ്രശസ്തമായ നോ മേക്കപ്പ് ലുക്ക് വിശദീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മുഖ ചർമ്മത്തേക്കാൾ അല്പം വാം അണ്ടർ ടോൺ ഉള്ള ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. ഇരുണ്ട നിറമുള്ളവര് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചർമ്മത്തേക്കാളും ഇളം നിറങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. പുറം കൈയിൽ അല്പം ഫൗണ്ടേഷൻ എടുത്ത ശേഷം വിരലുകൾ കൊണ്ട് ചാലിച്ച് അല്പം വാം ആക്കിയ ശേഷം മുഖത്തിടാം. ഒരാളെ നോക്കുമ്പോ നമ്മുടെയൊക്കെ ശ്രദ്ധ പതിയുന്നത് എവിടെയാണെന്നറിയോ, ആ മുഖത്തെ ട്രയാങ്കിൾ ഷേപ്പിലാണ്. ആ ഭാഗത്ത് മാത്രമായിട്ടാണ് ഫൗണ്ടേഷൻ ഇടേണ്ടതും. ഇനിയും കുറച്ച് കാര്യങ്ങളൊരു പറയാനായിട്ടുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

സന്ധ്യാശേഖറിന്റെ ദ ഫേമസ് നോ മേക്കപ്പ് ലുക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. ഫൗണ്ടേഷൻ ഇടേണ്ടത് എവിടെയായിരുന്നു? നമ്മുടെ ഫേസിലെ ട്രയാങ്കിൾ ഷേപ്പിൽ അല്ലേ. അതിനുശേഷം ബ്രഷില് ബാക്കിയുള്ള ഫൗണ്ടേഷൻ, നമ്മുടെ നെറ്റിയിലും മറ്റിടങ്ങളിലും കൂടി ചെറുതായിട്ടൊന്ന് തലോടി കൊടുക്കുകയാണ് ഇത്ര വേണ്ടത്. നമ്മുടെ മുഖത്തൊക്കെ നല്ല പോലെ ടാൻ ഉണ്ടാവാറുണ്ട്, ഡാർക്ക് സ്പോട്സ് ഉണ്ടാവാറുണ്ട്, വൈറ്റ് ഡെഡ്സ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ സന്ധ്യ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആള് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന താരങ്ങൾക്കും ഇതേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു ഏരിയയില് പോലും ആള് മേക്കപ്പ് ടച്ച് ചെയ്യാറില്ല, പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. അത്രേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വൺസ് ടാൻ ഏരിയയില് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ കൂടുതലായിട്ടും ഗ്രേ കളർ ആവും. അത്രേ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടേ എന്നും പറഞ്ഞിട്ട് വിളിച്ചു പറയുന്ന തരത്തില് അങ്ങനെ ഇടുന്നതിലും ഭേദം, അത് ഒഴിവാക്കാണ് നല്ലതെന്നാണ് സന്ധ്യാശേഖർ പറയുന്നത്. എന്തായാലും സന്ധ്യയുടെ നോ മേക്കപ്പ് ലുക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലേ. ഇനി ഒരു ഫംഗ്ഷൻ വരട്ടെ, നമുക്ക് അങ്ങനെ തിളങ്ങി കാണിച്ചു കൊടുക്കാം. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർ ജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുവിടാനായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സന്ധ്യാശേഖറിന്റെ ഫേമസ് ആയിട്ടുള്ള സിഗ്നേച്ചർ ആയിട്ടുള്ള ടിപ്സിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ. അതിൽ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ എല്ലാ പ്രൊഡക്ട്സും വലിച്ചു വാരി ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ളതും മാത്രം മുഖത്ത് ഇട്ടാൽ മതി. ഇത്രേ കോണ്ടറിങ് ചെയ്യാറില്ലേ, അതെല്ലാവർക്കും വേണമെന്ന് ഒരു നിർബന്ധമില്ല. കവളലിന്റെ മുകളിൽ വിരൽ വെച്ച് നോക്കിക്കഴിഞ്ഞാല് അതിന് താഴെയായിട്ടാണ് കോണ്ടിയർ ഇടേണ്ടത്. ശേഷം നമ്മുടെ താടിയെല്ലാം അപ്ലൈ ചെയ്യണം. കോണ്ടിയർ ചെയ്തു കഴിഞ്ഞാല് മുഖത്തിന് നല്ല ഷേപ്പ് ലഭിക്കും എന്നാണ് പറയുന്നത്. കോണ്ടിയറിന് മുകളിലായിട്ടാണ് ബ്ലഷ് വരേണ്ടത്. സ്മോക്കി ആയി മേക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറുത്ത നിറം ഉപയോഗിക്കുന്നതിന് ആള് പ്രോത്സാഹിപ്പിക്കാറില്ല അത്രേ. പകരം ആള് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ബ്രൗൺ കളറാണ്. അപ്പൊ ഈ ടിപ്സൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് കുറച്ചും കൂടി കാര്യങ്ങള് സന്ധ്യാശേഖർ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് മാജിക് ലോജിക്കുമായിട്ട് മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

ഒരാളുടെ മുഖത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത് എന്താണെന്നറിയോ? വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഈ പറഞ്ഞ സംഭവം വേറെ ഒന്നുമല്ല, പുരികങ്ങളാണ് കേട്ടോ. മുഖം ആകർഷകമാക്കാനായിട്ട് പുരികം ഷേപ്പ് ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും എന്നാണ് സന്ധ്യാശേഖർ പറയുന്നത്. ഐബ്രോ ചെയ്യുമ്പോൾ അത് മുഴുവനായിട്ടും ഡാർക്ക് ആക്കേണ്ട കാര്യമില്ലാത്രേ. പലരും പുരികം മുഴുവനായിട്ടും ഇരുണ്ട രീതിയിൽ നിറം കൊടുക്കാറൊക്കെ ഉണ്ട്. അതിന് പകരമായിട്ട് പുരികം വളയുന്ന ഭാഗത്ത് ഡാർക്ക് കളറും പുരികം തുടങ്ങുന്ന ഏരിയയില് ഇളം നിറവും കൊടുത്താൽ മതി. ഐബ്രോ ഷെയ്ഡ് തിരഞ്ഞെടുക്കുമ്പോഴും കറുപ്പിന് പകരം ബ്രൗൺ നിറമോ അതുപോലെ ഒന്ന് ഡള്ളായിട്ടുള്ള നിറങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കൊടുക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്, പക്ഷേ അതിനു മുമ്പായിട്ട് നമ്മുടെ പാട്ടുകളവിടെ വെയിറ്റിംഗ് ആണ്, കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അതെ, ഒക്ടോബറിൽ നടന്ന NIF ഗ്ലോബൽ ദി റൺവേ എന്ന് പറഞ്ഞ ഫാഷൻ ഇവന്റിനെ പറ്റിട്ട് ആരെങ്കിലും കേട്ടായിരുന്നോ? വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുവിടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ലാക്മെ ഫാഷൻ വീക്കിന്റെ ഭാഗമായിട്ട് NIF ഗ്ലോബലിന്റെ ദി റൺവേ എന്ന് പറഞ്ഞ ഫാഷൻ ഇവന്റ് ഒക്ടോബർ 9 നടക്കുകയുണ്ടായി. ന്യൂഡൽഹിയിലായിരുന്നു ഷോ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണത്തെ തീമ് വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ. പേഴ്സണൽ കൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി ഹെയർലൂംസിന്റെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇത്തവണത്തെ പ്രമേയം എന്നുള്ളത്. അപ്പൊ ഫാഷൻ ഷോ അത്രമാത്രം അട്രാക്റ്റീവ് ആയിരുന്നു. NIF ഗ്ലോബലിലെ ഫാഷൻ ഡിസൈൻ വിദ്യാർത്ഥികളുടെ തന്നെ ആദ്യ കളക്ഷനുകൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇത്തവണത്തെ ഈ ഒരു സ്റ്റേജ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്റീരിയർ ഡിസൈൻ വിദ്യാർത്ഥികൾ തന്നെയാണ് റാമ്പിന്റെ സെറ്റും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നടി പാലക് തിവാരിയാണ് ഈ ഷോയുടെ ക്ലോസിംഗ് ഷോ സ്റ്റോപ്പർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എന്തായാലും ഇത്തവണത്തെ ഈ ഒരു ഇവന്റ് NIF ഗ്ലോബലിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകള് നാഷണൽ ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും വന്ന ഒരു സ്റ്റേജില് അവതരിപ്പിക്കാനായിട്ട് മികച്ചൊരു അവസരം തന്നെയായിരുന്നു കേട്ടോ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുവിടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺ മൈ റേഡിയോ 90 FM.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് ഞാൻ ആർജി അഞ്ജലി. ഇന്നുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കുറേ അധികം കേട്ട് പരിചയമുണ്ട്. എന്നാ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറേ പേരുടെ ആൻസർ നോ എന്നുള്ളത് തന്നെയായിരിക്കും. വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ്, ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ് ചിക്കൻ ചുക്ക. വൺസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള എന്നാ എളുപ്പമുള്ളൊരു ഡിഷാണ്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നീളത്തിലെറിഞ്ഞ സവാള നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുക. കഴുകി വൃത്തിയായിട്ടുള്ള ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓനിയൻ ഇല്ലേ, അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരര മണിക്കൂർ മാരിനേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ശേഷം നമ്മൾ നേരത്തെ എടുത്ത ഫ്രൈയിങ് പാനിൽ സ്വല്പം കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഈ ചിക്കൻ അങ്ങടെ അതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, നല്ല പോലെ അടച്ച് വെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാലേ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പി അല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യില്ലല്ലോ. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് മാജിക് ലോജിക്കൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുക് കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കേട്ടുവിടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. നമ്മുടെ ലൈഫില് ഓർമ്മകൾക്ക് വളരെയധികം മൂല്യം കൊടുക്കുന്നവരാണ് അല്ലേ. ഈ ഓർമ്മകൾ എന്ന് പറയുമ്പോ നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പൊട്ട നിമിഷങ്ങൾ ചീത്ത നിമിഷങ്ങളും നമ്മുടെ ഓർമ്മകളിലുണ്ട് അല്ലേ. ലൈഫിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ഒരു കാര്യം പറയട്ടെ, നല്ല ഓർമ്മകളിലും മാത്രം ജീവിക്കുക. നല്ല ഓർമ്മകൾ തന്നവരുടെ ഓർമ്മയിൽ ജീവിക്കുന്നതിൽ ഒരു കാര്യമൊക്കെ ഉണ്ട്. എന്നാലേ ചീത്ത ഓർമ്മകൾ തന്ന് നമ്മളെ ലൈഫിൽ ആസ് ആക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ പിന്നെ നമ്മൾ ഒരിക്കലും ഓർക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് വൈപ്പ് ഔട്ട് ദം ഫ്രം അവർ മെമ്മറീസ്. അതിലപ്പുറമായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് പോസിറ്റിവിറ്റി ബ്രിങ് ചെയ്യാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല കേട്ടോ. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ വിടവാങ്ങുന്നു. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90 FM. Kate Aranya Kootu Kudan. Lunch break adichu undu Arshayin Dhiraj Janaki davadettittund krithiye samayathu thanne edakki aado parupatti ellavarum bhakshanam kaichodu usharayittirikkano. Innalle palavarkkum glass onnum undayirunnilla. Innu veendum glass lekkokke poyi alle. Ivu rendu moonu divasam nam kadipichu modakku kitti veendum avaru track lekku kera ennu vechittundengil alpa madiyulla oru kaariyanu. Pakshe chalathu anganeyanu. Nammal avaru track lekku keranayittu chalappa samayam eduthu ചിലപ്പോ നമ്മള് ഷട്ടപ്പെട്ടിരുന്ന നമ്മളെ തന്നെ നമ്മളിങ്ങനെ പുഷ് ചെയ്യല്ലേ. പക്ഷെ എന്തൊക്കെ തന്നെയായാലും ഇപ്പൊ കുറച്ച് കഷ്ടപ്പാടെടുത്താലും നമ്മൾക്ക് അതിന്റെ ഒരു റിസൾട്ട് അവസാനം കിട്ടും എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് കിട്ടുമ്പോ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ലല്ലേ. ഇപ്പൊ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ കാണും, പക്ഷെ എല്ലാം ഫേസ് ചെയ്ത് നമ്മൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായാലും ആദ്യം തന്നെ നമ്മുടെ എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ചിലതിന് സമയമെടുക്കും, ചിലതിന് സമയമെടുത്തായാലും നമ്മുടെ അടുത്തേക്ക് നമ്മൾക്കുള്ളതാണെങ്കിൽ നമ്മളിലേക്ക് തന്നെ വന്നു ചേരും, അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാലുണ്ടല്ലോ, സമയം വരും എന്ന് പറഞ്ഞ് നമ്മളവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിലേക്കൊന്നും വന്നു ചേരില്ല. നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളല്ലാതെ മറ്റൊരാളെ കൊണ്ട് നമ്മൾക്ക് ഏൽപ്പിക്കാനൊക്കെ പറ്റും, പക്ഷെ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ആയിട്ട് പോകുമല്ലേ. അപ്പൊ ഒരിക്കലും നമ്മൾ ഈ സമയം വേസ്റ്റ് ആക്കരുത്, കാരണം ഈ കഴിഞ്ഞു പോയ സമയത്തെ നമുക്ക് തിരിച്ചുപിടിക്കാനായിട്ട് പറ്റില്ല എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്, ഇനിയിലേക്ക് വരും എന്ന് കരുതാതെ മറിച്ച് എന്താണോ ആ ഒരു ആഗ്രഹം, ആ ഒരു ഡ്രീംസിന് വേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെടണല്ലേ. കഷ്ടപ്പെടാതെ ഒന്നും നമ്മൾ ലൈഫിലേക്ക് കിട്ടാനായിട്ട് പോണില്ല. ഇപ്പൊ അങ്ങനെ കിട്ടിയാലും നമ്മൾക്ക് അതിനൊരു വീര്യം കാണില്ലല്ലേ. ആ ഒരു വീര്യം എന്താണ് എന്നറിയണമെങ്കിൽ, അത് ആ ഒരു വിജയം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മളെ കളിയാക്കുന്നവരുടെ മുന്നിൽ ജയിച്ച് നിന്ന് കാണിക്കും. അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ ആ നേടിയെടുക്കുന്നതിനൊക്കെ ആ ഒരു വാല്യൂം, അതുപോലെ തന്നെ അപ്പൊ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോഴുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. ആ ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് കൂട്ടാനായിട്ട് ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: He's the youngest. King Khan. Yo, honey singer.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എർഷേ ദിരാജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ഒരു സമയമായിട്ടുണ്ട്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന്. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെ പോകാമല്ലേ. നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം: സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ. സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ എന്താണ്, ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം: 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുതോട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഹർഷേ ദിരാജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഷീലോ എന്ന യുവതി തോംസൺ വില്ല എന്ന വലിയ വീട്ടിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് എത്തുന്നതും പിന്നീട് ആ വീട്ടിൽ കാലുകുത്തിയ നിമിഷം മുതൽ അവളുടെ ജീവിതം അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്ക് മാറുന്നതൊക്കെയാണ് കഥ. ഏതായാലും ആ ഒരു കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുൻപായി നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ വേർഡുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദി രാജേഷ് അനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് പുറമേ കണ്ട് നമ്മൾ ഒന്നിനെയും ജഡ്ജ് ചെയ്യരുത് എന്ന്. എന്തായാലും നമ്മുടെ ഈ ഒരു കഥയിലേക്ക് വരുമ്പോൾ അതുപോലെയാണ്. അതായത് അതിസമ്പന്നയായ ഷീല പോളിന്റെ മകനെ നോക്കാനായിട്ട് വരുന്ന ജിലു ആദ്യം കരുതുന്നത് പിന്നീട് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് യൂറോ സിനിമയിൽ പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു വീടിന്റെ നിശബ്ദതയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദുരൂഹ സംഭവങ്ങളും രഹസ്യങ്ങളും ഷീലുവിനെ സത്യാന്വേഷണങ്ങളിലേക്ക് നയിക്കുന്നു. ഓരോ രംഗങ്ങളും പ്രേക്ഷകരിൽ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതാണ് യൂറോ സിനിമയിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത്, ആ ഒരു ഇൻട്രഷൻ. ആൻഡ് യൂറോ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ONV എഴുതിയ വരികൾക്ക് SP വെങ്കടേഷ് ആണ് സംഗീതം സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ പാട്ടുവണ്ടിയിലെ പാട്ടുകൾക്കുള്ള നിറമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജി ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എറിശേ ദിരട്ടിച്ചു അനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സസ്പെൻസും മിസ്റ്ററിയും നിറഞ്ഞ തോംസൺ വില്ല ഒരു സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആദ്യ കാഴ്ചയിൽ ഒരു സാധാരണ കുടുംബകഥയാണ് എന്നൊക്കെ നമ്മൾക്ക് തോന്നുമെങ്കിലും പതിയെ ദ്രൂഹത നിറഞ്ഞ സംഭവങ്ങളിലൂടെ പ്രേക്ഷകരെ മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണല്ലേ. ഓരോ രംഗവും പുതിയ സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നുകൊണ്ടാണ് ഈ ഒരു കഥ മുന്നോട്ടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ, അതുപോലെ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ, അവസാനം വരെ സസ്പെൻസ് നിലനിർത്തുന്ന അവതരണം, അതൊക്കെയാണ് ഈ ഒരു സിനിമയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാല്. പിന്നെ ഈ ഒരു സിനിമയിലെ മെയിൻ ആയിട്ട് പറയുന്നത് വില്ലയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ രഹസ്യം എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു മിസ്റ്ററി സസ്പെൻസ് ഒക്കെ നിറഞ്ഞൊരു മൂവി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ എന്തെങ്കിലും എലമെന്റ്സ്, കാരണം ഇപ്പോ ബാഹുബലി സിനിമയിലെ കട്ടപ്പയാണ് ബാഹുബലിയെ കൊന്നത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരു സിനിമ കാണാനായിട്ടിരിക്കും ഒരു ഫ്ലോ പോകും അല്ലേ, ഷേ എന്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചില മൂവീസ് പറയുമ്പോൾ ഞാൻ അതിലെ സസ്പെൻസ് കാര്യങ്ങളൊന്നും പറയാറില്ല, കാരണം അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്ന് പറയും. എന്തായാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും വയറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ എറിശേ

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. തംസപ്പ് എല്ലാം ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഒരു സിനിമയെ കുറിച്ചായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പുറ പോയി കാണുന്നതല്ല ജീവിതം. നിസാരമായി തോന്നുന്ന പല കാര്യങ്ങളും പിന്നീടാണ് അതിന്റെ പിന്നിലുള്ള സത്യങ്ങളൊക്കെ അറിയുന്നത്. ആ സത്യങ്ങളൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. കാരണം ചില മൂവീസിന്റെ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എലമെന്റ്സ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു രസം കിട്ടിയെന്ന് വരില്ലല്ലേ. സോ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ആ ഒരു സിനിമയെ കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. എന്തായാലും ഇനി പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമയെ കുറിച്ചാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതായത് നമ്മുടെ ഓണം വെറുതെ, അപ്പൊ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ ഗംഭീര പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ പഴയകാല മൂവീസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മുടെ യൂറോ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി ഞാൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് വൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ് ജാനകിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, 72nd ദേശീയ പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളങ്ങി മലയാളം. മികച്ച നടനായി നമ്മുടെ മമ്മൂക്ക. ഇത് 4th തവണയാണ് നമ്മുടെ മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുന്നത്. പ്രമേയുഗത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. അതുപോലെ തന്നെ ബോളിവുഡ് താരമായ കാർത്തിക് ആര്യനുമായി പുരസ്കാരം പങ്കിടുകയായിരുന്നു. പിന്നെ മികച്ച നടി യാമി ഗൗതമാണ്. അതുപോലെ തന്നെ മികച്ച ഗായികയായി വൈക്കം വിജയലക്ഷ്മിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അജയന്റെ 2nd മോഷണം, അതായത് നമ്മുടെ 6th ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനമാണ് വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയാക്കിയത്. അതുപോലെ തന്നെ അമരൻ സംവിധാനം ചെയ്ത രാജ്കുമാർ പെരിയ സ്വാമിയാണ് മികച്ച സംവിധായകൻ. മികച്ച എഡിറ്റർ പുരസ്കാരവും അമരൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമാ ലോകം തിളങ്ങാണ്. എന്തായാലും ഈ ഒരു തിളക്കം കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജ്യചോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: യെസ്,
0: പുരസ്കാര വേദികളിൽ തിളങ്ങി ദ ബാറ്റിൽ ഹാഫ് അറ്റ്ലാന്റിക് സിനിമ ടാക്കീസിന്റെ 15-ാം നിർമ്മാണം പ്രേക്ഷകരിലേക്ക്.
1: യെസ്, ഇതിനെ കുറിച്ച് പറയുമ്പോൾ പ്രമേയത്തിലെ പുതുമയും അതുപോലെ തന്നെ അവതരണത്തിലെ വ്യത്യസ്തതയും കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ ആർജിച്ചിരിക്കുകയാണല്ലേ
0: സച്ചിത് റാം സംവിധാനം ചെയ്യുന്ന ദ ബാറ്റിൽ ഹാഫ് എന്ന മലയാള ഹാസ്യ ചിത്രം.
1: യെസ്, ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ജീവിത പങ്കാളിയെ വിശേഷിപ്പിക്കാൻ സാധാരണമായി ഉപയോഗിക്കുന്നതാണ് ബെറ്റർ ഹാഫ് എന്നുള്ള പ്രയോഗം.
0: ആ ഒരു പ്രയോഗത്തിന് പുതിയതും വിരണ്ടതുമായ അർത്ഥങ്ങളാണ് ചിത്രത്തിൽ നൽകുന്നത്. സ്വന്തം പങ്കാളിയുടെ മാത്രമല്ല സ്വന്തം മനസ്സിനുള്ളിലെ മറഞ്ഞിരിക്കുന്ന മറ്റൊരു പാതയെയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. കഥയിലെ നിർണായക വഴിത്തിരിവുകൾ വെളിപ്പെടുത്താതെ പ്രേക്ഷകരെ അവസാനം വരെ പിടിച്ചിരുത്തുന്ന അവതരണമാണ് ഈ ഒരു സിനിമയിൽ ഹൈലൈറ്റ്.
1: ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശക്തമായ ദൃശ്യാനുഭവം സമ്മാനിക്കുന്ന ദ ബാറ്റിൽ ഹാഫ് പുരസ്കാര നേട്ടത്തിലൂടെ അമേരിക്കൻ മലയാളി സിനിമാ പ്രേമികൾക്ക് അഭിമാനമായി മാറുകയായിരുന്നു.
0: അവസാന ഫ്രെയിം കഴിഞ്ഞിട്ടും പ്രേക്ഷകന്റെ മനസ്സിൽ തുടരുന്ന അസ്വസ്ഥത തന്നെയാണ് ചിത്രത്തിന്റെ യഥാർത്ഥ വിജയം. ഏതായാലും ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ് രാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
2: പറവകൾ പോലെ

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത് നമ്മുടെ കുഞ്ചാക്കോ ബോബനും ലിജോ മോൾ ജോസും ആദ്യമായി ഒന്നിക്കുന്ന ഉന്മാദം സിനിമയുടെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ട്രെയിലർ പുറത്ത്. മലയാളി പ്രേക്ഷകരെ ഏറെ ആകാംക്ഷത്തോടെ കാത്തിരുന്ന പനോരമ സ്റ്റുഡിയോസിന്റെ മലയാളത്തിലെ മൂന്നാം നിർമ്മാണ സംരംഭമായ ഉന്മാദം, മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയരായ എഡിറ്റർമാരിൽ ഒരാളായ കിരൺ ദാസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണല്ലേ. ജൂലൈ 31 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തീർത്തും വേറിട്ട പോലീസ് കഥാപാത്രമാണ് നമ്മുടെ കുഞ്ചാക്കോ ബോബന്റേത്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റേഷനിൽ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട തൊട്ടാൽ പ്രശ്നമാകുന്ന ഒരു ഫയലിന് പിന്നാലെ നായക കഥാപാത്രം നീങ്ങുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും ആണല്ലേ. പിന്നെയും മുഹൂർത്തങ്ങളുമായി നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ ഞെട്ടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. എന്തായാലും ആ പ്രതീക്ഷ വെറുതെയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ പാട്ടുകളിലേക്കും സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത്.

വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുണ്ട്. എന്താണതല്ലേ, അതിന് മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സമ്മാനത്തിനായിട്ടുള്ളത് അവിടെ SMS ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദ്യം മിസ്സായിരിക്കൊക്കെ വേണ്ടി ഇതാ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ, നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം എന്താണ് എന്ന് ഒന്നും കൂടി നോക്കാല്ലേ. സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ. സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ എന്താണ്, ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയ് ധീരാജേഷ്വരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ സമയം 4 മണി ആകാറായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയുന്ന സമയം ആകാറായില്ലേ. സോ ഇപ്പൊ എന്തായാലും ഇന്ന് പോകുന്നതിന് മുൻപ് എന്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറമേ കാണുന്നതല്ല ജീവിതം, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒന്നിനും വേണ്ടി കാത്തു നിൽക്കാതെ നമ്മൾക്കറിയാം നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന്. അപ്പൊ അത് നേടിയെടുക്കാനായിട്ട് നോക്കുക, സമയം വെറുതെ പാഴാക്കാതെ. കാരണം ഈ കഴിഞ്ഞു പോയ സമയം നമ്മൾക്ക് തിരിച്ചുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അത് വേണ്ടതുപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇന്നത്തേക്ക് ഞാൻ തൽക്കാലം ചറ്റാ ബൈ ബൈ പറയാണ്. കാരണം നമ്മൾക്ക് സമയമില്ല അല്ലേ. ഈ സമയം കഴിയാറാകുമ്പോഴാണ് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതൊക്കെ ഞാൻ നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ എന്റെ ലിസണേഴ്സ്, ഹാപ്പി ആയിട്ടിരിക്കുക, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയ് ധീരാജ് ഷാനകി സൈനിങ് ഓഫ് നൗ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: you, baby.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

get it off, Captain!

ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ മനു. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്. സോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മാറ്റത്തെ പറ്റിയിട്ടാണ്. മാറ്റം ഒരു ചെറിയ വാക്കാണ് അല്ലേ, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. സമയം മാറുന്നു, കാലാവസ്ഥ മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു. ഒരു ദിവസം പോലും ഇന്നലത്തേതുപോലെ അല്ല ഇന്ന്, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാത്ത ഒരു കാര്യമേ ഉള്ളൂ, അതെന്താണ്? മാറ്റമാണ് അല്ലേ. മാറ്റമില്ലെങ്കിൽ വളർച്ചയില്ല, മുന്നേറ്റമില്ല. പക്ഷേ ഒരു കാര്യം കൂടി, മാറ്റം എപ്പോഴും വലിയ കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കണമെന്നുണ്ടോ? ചിലപ്പോൾ ഒരു പുതിയ ചിന്തയിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു നല്ല ശീലത്തിൽ നിന്നോ, ഒരു ചെറിയ തീരുമാനത്തിൽ നിന്നോ ആയിരിക്കാം ആ മാറ്റത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ മാറ്റത്തിനായിട്ട് നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്. നിങ്ങളുടെ കൂടെയുള്ളത് RJ മനു.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ മനു. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു സമൂഹം മാറണം, നമ്മുടെ ഈ സമൂഹമൊക്കെ ഒന്ന് മാറണം, ആളുകൾ മാറണം, ലോകം കുറച്ചുകൂടെയൊക്കെ ഒന്ന് നന്നാവണം എന്നൊക്കെ. പക്ഷേ ഒരിക്കലെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ആ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങിക്കൂടെ എന്ന്? യെസ്. അപ്പോൾ ആ മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം ഒരു നല്ല വാക്ക്, ഒരു നല്ല പ്രവൃത്തി, ഒരു നല്ല തീരുമാനം, ഇവയൊക്കെയാണ് വലിയ മാറ്റങ്ങളുടെ തുടക്കം. മാറ്റം എപ്പോഴും ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നുണ്ടോ? ഇല്ല, അത് ഒരാളിൽ നിന്നാണ് ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ലോകം മാറുന്നോ എന്നതിലല്ല, നമ്മൾ മാറുന്നുണ്ടോ എന്നതിലാണ്. എന്താണ്

ലിസണേഴ്സിന് പറയാനുള്ളത്, മാറ്റം ഒരു അനിവാര്യമായ ഘടകമല്ലേ? അപ്പോൾ എൻ്റെ ലിസണേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ മനു, കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ മനു. അപ്പോൾ നമ്മൾ മാറ്റത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. മാറ്റം ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ സത്യങ്ങളിലൊന്നാണ്. ഒരു വിത്ത് മരമാകുന്നതും ഒരു പുഴ കടലിലെത്തുന്നതും ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതും എല്ലാം മാറ്റത്തിൻ്റെ കഥകളാണ്. പക്ഷേ മാറ്റം എന്നത് വെറും പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒന്നല്ല, അത് മനുഷ്യൻ്റെ ഉള്ളിൽ നമുക്ക് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ചിന്തകളിൽ, തീരുമാനങ്ങളിൽ, സ്വപ്നങ്ങളിൽ നിശബ്ദമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ കഥ ലോക പ്രശസ്തമായ ഒരു പുസ്തകം പറഞ്ഞിട്ടുണ്ട്. ഏതായിരിക്കും ആ പുസ്തകം? യെസ്, ദ ആൽക്കെമിസ്റ്റ്. ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. ആരാണ്? നമ്മുടെ സ്വന്തം പൗലോ കൊയ്ലോ. അദ്ദേഹത്തിൻ്റെ എഴുത്ത് നമ്മളോട് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്? ജീവിതം ഒരു യാത്രയാണ്, ഓരോ യാത്രയ്ക്കും ഓരോ അർത്ഥമുണ്ട്. അപ്പോൾ ഇനി ആ യാത്രയുടെ, അതായത് നമ്മുടെ ആൽക്കെമിസ്റ്റിൻ്റെ യാത്രയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് ആർ ജെ മനു, കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM-ൽ ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വീണ്ടും വീണ്ടും അതേ സ്വപ്നം, വീണ്ടും വീണ്ടും അതേ ചിന്ത. കാരണം ചില സ്വപ്നങ്ങൾ നമ്മളെ ഉറങ്ങാൻ അനുവദിക്കില്ല, അവ നമ്മളെ മാറ്റാൻ തുടങ്ങും. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ടായി. പരിചിതമായ ലോകം പിന്നിലാക്കി അവൻ അജ്ഞാതമായ ഒരു യാത്രയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സാന്റിയാഗോൻ്റെ യാത്ര കേൾക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു മാറ്റത്തിനായി നമുക്ക് കുറച്ച് പാട്ടുകൾ കൂടി കേട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെയുള്ളത് RJ മനു. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ മനു. അപ്പോൾ നമ്മുടെ സാന്റിയാഗോൻ്റെ യാത്രയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ യാത്രയുടെ ആദ്യ ചുവട് തന്നെ സാന്റിയാഗോയുടെ ജീവിതം മാറ്റി തുടങ്ങി. തൻ്റെ ആടുകളെയും അറിയാവുന്ന വഴികളെയും സുരക്ഷിതമായ ജീവിതത്തെയും പിന്നിലാക്കി അവൻ മുന്നോട്ട് നടന്നു. അപ്പോൾ ഓരോ ചുവടും അവന് പരിചിതമായ ലോകം വിട്ട് അവൻ അജ്ഞാതമായ ലോകത്തേക്കാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ദിവസം തന്നെ അവൻ മനസ്സിലാക്കി ഈ ലോകം അവൻ കണ്ടതുപോലേ അല്ലായിരുന്നു. അത്ര ലളിതമൊന്നുമല്ല. ഭാഷകൾ മാറുന്നു, ആളുകൾ മാറുന്നു, വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുന്നു. പക്ഷേ അവൻ തിരികെ പോയില്ല. കാരണം സ്വപ്നം അവനെ പിന്നോട്ട് വിളിക്കാതെ മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഓരോ പുതിയ സ്ഥലവും അവനെ ചെറിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. ഓരോ അന്യമായ മുഖവും അവനെ ചിന്തകളിൽ മാറ്റി തുടങ്ങി. അവൻ അങ്ങനെ അറിയാതെ അവൻ തന്നെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഇടയനിൽ നിന്ന് ഒരു യാത്രികനായി അവൻ മാറുന്ന ഒരു കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ചില മാറ്റങ്ങൾ ചില സംഭവങ്ങളിലൂടെ അല്ല നടക്കുന്നത്, ചെറിയ ചുവടുകളിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സാന്റിയാഗോൻ്റെ യാത്ര ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കും കൂടെ യാത്ര ചെയ്യാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും, നമുക്ക് പല സ്ഥലങ്ങളിലേക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കൂ. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. ദിസ് ഈസ് ആർ ജെ മനു. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങിയ കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ മനു. നമ്മുടെ സാൻഡിയാഗോന്റെ യാത്ര അവസാനിക്കുന്നില്ല കേട്ടോ. യാത്ര മുന്നോട്ട് പോകുമ്പോൾ സാൻഡിയാഗോയുടെ മുന്നിൽ വന്നത് പ്രതീക്ഷിച്ച സ്വപ്ന ലോകമൊന്നും ആയിരുന്നില്ല, പരീക്ഷണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. ചില നിമിഷങ്ങളിൽ അവൻ വിശ്വസിച്ച ആളുകൾ തന്നെ അവനെ വഞ്ചിച്ചു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം നഷ്ടമായി. സാഹചര്യങ്ങൾ അവനെ ഭയങ്കരമായി തളർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ചിലപ്പോൾ അവൻ തന്നെ ചിന്തിച്ചു, സ്വയം ചോദിച്ചു, ഞാൻ ശരിയായ വഴിയിലാണോ പോകുന്നത്? പക്ഷേ ഓരോ നഷ്ടവും അവനെ തകർക്കുന്നതിന് പകരം അവനെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോയി. ഭയം മെല്ലെ മെല്ലെ കുറഞ്ഞു തുടങ്ങി, അവന് മനസ്സ് കൂടുതൽ ശക്തമാവാൻ തുടങ്ങി, ലോകത്തെ കാണുന്ന രീതി തന്നെ മാറി തുടങ്ങിയിരുന്നു. അവൻ മനസ്സിലാക്കി തുടങ്ങി, ജീവിതം നമ്മെ പരീക്ഷിക്കുന്നത് നമ്മൾ നിർത്താൻ വേണ്ടിയിട്ടല്ല, നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ കാരണം യഥാർത്ഥ യാത്ര പുറം ലോകത്ത് നിന്നല്ല നടക്കുന്നതെന്നൊക്കെ ചെറുതായിട്ട് അവന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഉള്ളിലാണ് നമ്മുടെ മാറ്റങ്ങൾ നടക്കുന്നതും യാത്ര നടക്കുന്നതെന്നൊക്കെ. അപ്പോൾ അവൻ അറിഞ്ഞില്ലെങ്കിലും അവൻ ഓരോ നിമിഷവും ഒരു മാറ്റത്തിൻ്റെ ഘോഷയാത്രയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെയുള്ളത് RJ മനു. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ മനു. അപ്പോൾ നമ്മുടെ ആൽക്കമിസ്റ്റിൻ്റെ യാത്ര, നമ്മുടെ സാൻഡിയാഗോൻ്റെ യാത്ര അവസാന ഘട്ടത്തിലായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ യാത്രയുടെ അവസാന ഘട്ടത്തിൽ സാൻഡിയാഗോ എത്തുന്നത് ഒരു സ്ഥലത്തേക്കൊന്നും ആയിരുന്നില്ല, ഒരു തിരിച്ചറിവിലേക്കായിരുന്നു. ഈജിപ്തിലെ പിരമിഡുകൾക്കരികിൽ വർഷങ്ങളായി പിന്തുടരുന്ന സ്വപ്നം അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ കരുതിയതുപോലെ ഒന്നുമല്ല അവനെ കാത്തിരുന്നത്. പക്ഷെ ആ നിമിഷത്തിലാണ് അവൻ ഏറ്റവും വലിയ സത്യം മനസ്സിലാക്കുന്നത്. അവൻ തേടിയിരുന്ന നിധി വെറും സ്വർണ്ണമൊന്നും ആയിരുന്നില്ല, അത് അവനെ അവിടെ എത്തിച്ച ഓരോ ചുവടുകളുമായിരുന്നു. മരുഭൂമികളും നഷ്ടങ്ങളും അന്യമായ വഴികളും അവൻ തന്നെ മാറുകയായിരുന്നു എന്ന് അവനെ അപ്പം മനസ്സിലാക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവൻ ഇനി അതേ സാൻഡിയാഗോ അല്ല, ഈ യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്നൊരു സാൻഡിയാഗോ അല്ല പിന്നീട് അവനുണ്ടായിരുന്നത്. സ്വപ്നങ്ങളെ വിശ്വസിക്കാൻ പഠിച്ച, ഭയങ്ങളെ മറികടന്ന ഒരു പുതിയ മനുഷ്യനായി അവൻ മാറുകയായിരുന്നു. കാരണം ചില യാത്രകൾ നമ്മളെ ലക്ഷ്യത്തേക്കല്ല കൊണ്ടുപോകുന്നത്, നമ്മളെ തന്നെ മാറ്റുന്ന ഒരു അവസാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നേടാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ദ ആൽക്കെമിസ്റ്റ് എന്നുള്ള പുസ്തകം വെറും ഒരു കഥയായി അവശേഷിക്കാതെ ഇപ്പോൾ കേട്ടവരുടെ എല്ലാവരുടെയും മനസ്സിൽ എന്തായിട്ട് ഒരു അനുഭവമായിട്ട് തന്നെ അവശേഷിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാൻഡിയാഗോൻ്റെ കഥ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾക്കായി കാത്തിരിക്കുന്നവരാണ് എല്ലാ ശ്രോതാക്കളും എന്ന് എനിക്കറിയാം. അപ്പോൾ ആ മാറ്റത്തിനായി ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കൂ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജെ മനു. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ മനു. അപ്പോൾ നമ്മൾ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു, മാറ്റം ഉണ്ടാക്കിയ ഒരു പുസ്തകത്തെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ മാറ്റം എന്ന് കേൾക്കുമ്പോൾ ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്നാൽ അതിലേറ്റവും പ്രചോദനമാകുന്ന ഒരു മുഖമുണ്ട്, ഒരു ദേശീയ പുരസ്കാര ജേതാവ്, മലയാളിയുടെ പ്രിയപ്പെട്ട നടൻ, എളിമയുടെ തന്നെ ഒരു മറ്റൊരു പേര് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ മനുഷ്യൻ്റെ കഥ ആരംഭിക്കുന്നത് വെള്ളിത്തിരയിലെ തിളക്കങ്ങളിൽ നിന്നൊന്നും അല്ല, ദാരിദ്ര്യത്തിൻ്റെ ഇരുണ്ട ദിനങ്ങളിൽ നിന്ന്, നാലാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ഒരു ബാലനിൽ നിന്നാണ് ആ കഥ തുടങ്ങുന്നത്. ജീവിതത്തോട് തോൽക്കാതെ മുന്നേറിയ ഒരാളുടെ കഥയാണത്. സിനിമയിൽ ചുവടുവയ്ക്കുന്നതിന് മുന്നേ ഒരു തയ്യൽക്കാരൻ, പിന്നീട് സിനിമാ സെറ്റുകളിലെ കോസ്റ്റ്യൂം ഡിസൈനർ, ഒടുവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാരക്ടർ ആക്ടേഴ്സിൽ ഒരാളായി മാറിയ മനുഷ്യൻ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം നാച്ചുറൽ ആക്ടർ, അതെ, നമ്മുടെ സ്വന്തം ഇന്ദ്രൻസ് ചേട്ടനാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഇന്ദ്രൻസ് ചേട്ടനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജെ മനു, കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ മനു. അപ്പോൾ നമ്മുടെ സ്വന്തം ഇന്ദ്രൻസ് ചേട്ടൻ്റെ ജീവിതഗാഥയിലേക്ക് നമുക്കൊന്ന് പോവാം അല്ലേ. തിരുവനന്തപുരം നഗരത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സുരേന്ദ്രൻ എന്നൊരു ബാലൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം 4-ാം ക്ലാസ്സിന് ശേഷം പഠനം നിർത്തേണ്ടി വന്നു. കുടുംബത്തെ സഹായിക്കാൻ അമ്മാവനിൽ നിന്ന് തയ്യൽ പഠിച്ചു. പിന്നീട് സ്വന്തം തയ്യൽ കടയും തുടങ്ങി. ആ തയ്യൽ മെഷീനിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് അദ്ദേഹത്തെ സിനിമയുടെ ലോകത്തേക്ക് എത്തിച്ചത്. 1981 കോസ്റ്റ്യൂം ഡിസൈനറായി സിനിമയിലെത്തിയ ഇന്ദ്രൻസ് പിന്നീട് അഭിനയരംഗത്തേക്ക് കടക്കുന്നു. വർഷങ്ങളോളം മലയാളികളെ ചിരിപ്പിച്ച നമ്മുടെ സ്വന്തം ഹാസ്യ താരമായി അദ്ദേഹം നിറഞ്ഞു നിന്നു. എന്നാൽ പലരും കാണാതെ പോയ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. രൂപത്തിൻ്റെ പേരിൽ കളിയാക്കലുകൾ ഒരുപാട് നേരിട്ട ഇന്ദ്രൻസ് ചേട്ടൻ ഹാസ്യവേഷങ്ങളിൽ മാത്രം ഒതുക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹം കാത്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്വന്തം സമയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ക്ഷമയോടെ കാത്തിരുന്നു. അപ്പോൾ ഒടുവിൽ ആളൊരുക്കം എന്ന സിനിമയിലൂടെ ലോകം അദ്ദേഹത്തിലെ മഹാനടനെ കണ്ടു. നമ്മളെല്ലാവരും കണ്ടതാണ് ആ മഹാനടനൻ തന്നെ. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. പിന്നീട് ഹോം പോലെയുള്ള ചലച്ചിത്രങ്ങളിലൂടെ അദ്ദേഹം വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് തെളിയിച്ചു. പിന്നീട് ഇതാ ചിന്ന ചിന്ന ആസൈ തിയേറ്ററുകളിൽ വിജയഗാഥ തീർക്കുമ്പോഴും നമ്മളെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുകയാണ് നമ്മുടെ സ്വന്തം ഇന്ദ്രൻസ് ചേട്ടൻ. അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു കാര്യമുണ്ട്, അതെന്താണെന്നറിയോ? 68-ാം വയസ്സിൽ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസ സ്വപ്നം പൂർത്തിയാക്കാൻ അദ്ദേഹം വീണ്ടും ക്ലാസ് മുറിയിലേക്ക് മടങ്ങി. കാരണം ഇന്ദ്രൻസ് ചേട്ടൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല, ഒരു വലിയ സത്യമാണ്. മാറ്റത്തിന് പ്രായമില്ല, സ്വപ്നങ്ങൾക്ക് കാലപരിധിയില്ല. അപ്പോൾ കേൾവിക്കാരെല്ലാവരും ചിന്തിച്ചോളൂ, നിങ്ങളുടെ സ്വപ്നത്തിനും നിങ്ങളുടെ മാറ്റത്തിനും ഒരു കാലപരിധിയുണ്ടോ? അതുപോലെ തന്നെ പ്രായം ഒരു പരിധിയാണോ എന്ന്? ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജെ മനു. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ മനു. അപ്പം നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങളെ പറ്റി സംസാരിച്ചിരുന്നു അല്ലേ. ആ മാറ്റത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വേണമെന്നൊക്കെ ഒന്ന് ചിന്തിച്ചിരിക്കുന്ന സമയമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ സ്വന്തം കേരളത്തിലെ ജനതകളുടെ കരുത്തുകൊണ്ട് മാത്രം മാറിയ ഒരു സ്ഥലത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതായിരിക്കും സ്ഥലം? യെസ്, നമ്മുടെ സ്വന്തം ചൂരൽമല. കേരളത്തിൻ്റെ മനോഹരമായ മലനിരകൾക്കിടയിൽ ഒരിക്കൽ ചിരികളാലും സ്വപ്നങ്ങളാലും നിറഞ്ഞിരുന്ന ഒരു പ്രദേശം. യെസ്, ചൂരൽമല. 2024 വയനാട് ദുരന്തം ആ നാടിൻ്റെ ഭൂപടം മാത്രമല്ല, നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിതം മാറ്റിമറിച്ചു. വീടുകളും വിദ്യാലയങ്ങളും ഓർമ്മകളും ഒരു നിമിഷം കൊണ്ട് മണ്ണിനടിയിലായപ്പോൾ 298 ജീവനുകളാണ് ആ ദുരന്തത്തിൽ നഷ്ടമായത്. ഒരു കാലത്ത് കുട്ടികളുടെ ചിരികൾ മുഴങ്ങിയിരുന്ന ചൂരൽമല പിന്നീട് കേരളം മുഴുവൻ കണ്ണീരോടെ നോക്കിയ ഒരു പേരായി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങൾ ദുരന്തങ്ങൾ കൊണ്ട് അവസാനിക്കുന്നില്ല, അവ പുതിയ അധ്യായങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. അപ്പോൾ നമ്മുടെ ചൂരൽമലയുടെ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് നമുക്കൊന്ന് മൈൻഡ് ഒന്ന് കാമായിട്ട് റിലാക്സ്ഡായിട്ട് വരാം. This is My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെയുള്ളത് RJ മനു. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്.

0: വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ മനു.
1: അപ്പോൾ ചൂരൽമലയുടെ മാറ്റത്തിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, കേരളത്തിൻ്റെ ഐക്യം എഴുതിയ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചൂരൽമലയുടെ കഥയിൽ ഏറ്റവും മനോഹരമായ ഭാഗം നമ്മുടെ ദുരന്തമൊന്നുമല്ല, അതിനുശേഷം കേരളം എഴുതിയ ചരിത്രമാണ്. കാരണം ചൂരൽമലയെ വീണ്ടും ഉയർത്തിയത് ഒരു സർക്കാർ മാത്രമോ ഒരു സംഘടന മാത്രമോ അല്ല, ഒരു നാട് മുഴുവനാണ്. കുട്ടികൾക്ക് പഠനം മുടങ്ങാതിരിക്കാൻ സഹായഹസ്തങ്ങളെത്തി, താൽക്കാലിക ക്യാമ്പുകൾ ഒരുക്കി, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ ഉയർന്നു. അതിലൊക്കെ വലിയൊരു നേട്ടം നമുക്കുണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയോ? ദുരന്തത്തിൽ തകർന്നുപോയ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് 100% വിജയം നേടിയിരിക്കുകയാണ്. അതൊരു അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഗായ്സ്? സോ ഇന്ന് പുതിയ വീടുകൾ ഉയർന്നു, പുതിയ വിദ്യാലയങ്ങൾ തുറക്കുന്നു, പുതിയ സ്വപ്നങ്ങൾ വിരിയുന്നു. ചൂരൽമലയിൽ വീണ്ടും ജീവിതം പുഞ്ചിരിക്കാൻ തുടങ്ങുകയാണ്. ഇത് വെറും ഒരു പുനർനിർമ്മാണമല്ല, ഇത് കേരളീയരുടെ ഐക്യത്തിൻ്റെ തെളിവാണ്. ദുരന്തം ചൂരൽമലയെ മാറ്റിയിരിക്കാം, പക്ഷേ ആ മാറ്റത്തെ പ്രതീക്ഷയാക്കി മാറ്റിയത് കേരളത്തിൻ്റെ ഒരുമയാണ്. ചൂരൽമല ഇന്ന് ഒരു സ്ഥലത്തിൻ്റെ പേര് മാത്രമല്ല, കൈകോർത്ത് നിന്ന ഒരു ജനതയുടെ വിജയഗാഥയാണ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെയുള്ളത് RJ മനു. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ മനു. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ ഏകദേശം സമയം 10 മണിയോട് അടുക്കുകയാണ്. നമുക്ക് പിരിയാനുള്ള സമയമായി വരികയാണ്. നമ്മളിന്ന് മൊത്തത്തിൽ മാറ്റത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. മാറ്റമുണ്ടാക്കിയ പുസ്തകത്തെപ്പറ്റി സംസാരിച്ചു, മാറ്റമുണ്ടാക്കിയ ആളുകളെ പറ്റി സംസാരിച്ചു, മാറ്റം വന്ന ഒരു സ്ഥലത്തെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ സ്വന്തം കുഞ്ഞുണ്ണി മാഷുടെ ഒരു വരിയാണ്, വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു കാര്യം ഞാൻ ചെവിയിൽ ചൊല്ലാം. എന്താണത്? സ്വയം നന്നാവുക. അപ്പോൾ മാറ്റങ്ങളുടെ തുടക്കം നമ്മളുടെ സ്വന്തം കാഴ്ചവട്ടിൽ നിന്ന് തന്നെ ആവട്ടെ. മാറ്റത്തിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ മാറ്റങ്ങളുടെ തുടക്കത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദിസ് ഈസ് ആർ ജെ മനു സൈനിങ് ഓഫ് ഫ്രം ലാസ്റ്റ് ബെഞ്ച്. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ ബൈ.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டு கூடா.